നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 കർക്കടക മാസം 14 വ്യാഴാഴ്ച. ഞങ്ങളുടെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. ഒരു സിനിമയിലെ ഗാനങ്ങൾ, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MV റാണി ലക്ഷ്മി നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് MV രംഗത്ത് നാളെ രാവിലെ 6:15 യാത്ര പോകും. 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഇതിൻ്റെ മടക്കയാത്ര. നാളെ രാവിലെ 6:15 MV ബംബുക്ക സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 8:45. MV ബാരട്ടാങ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിച്ചേരുന്ന ഈ ബോട്ട് അവിടെ നിന്നും ഉച്ച കഴിഞ്ഞ് 2:30 നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് MV ഹഡ്ബേ നാളെ രാവിലെ 11:30 യാത്ര പോകും. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും. MV സ്ട്രൈറ്റ് ഐലൻഡ് നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് വൈകുന്നേരം 4:30 അവിടെ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് MV രംഗത്ത് യാത്ര തിരിക്കും. സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 1 തീയതി ശനിയാഴ്ച രാവിലെ 5:30. യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.

ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. നിർമ്മാതാക്കൾ, ഉള്ളടക്ക സൃഷ്ടാക്കൾ, നിർമ്മാണ കമ്പനികൾ, പകർപ്പവകാശ ഉടമകൾ, വിവരശേഖരണ വ്യക്തികൾ എന്നിവരുടെ ശ്രദ്ധയ്ക്ക് ഉയർന്ന നിലവാരമുള്ള റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുന്നതിനായി ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലേക്ക് പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസാർ ഭാരതി ഔദ്യോഗികമായി NIPP അതായത് നോട്ടീസ് ഇൻവൈറ്റിംഗ് പ്രോഗ്രാം

0: പ്രപ്പോസൽസ് വിജ്ഞാപനം വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. റവന്യൂ ഷെയറിംഗ് മോഡ് അഥവാ വരുമാനം പങ്കിടുന്ന രീതി, സ്പോൺസേർഡ് പ്രോഗ്രാം മോഡ് അഥവാ പ്രായോജകരെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന രീതി, ഗ്രാറ്റിസ് മോഡ് അഥവാ സൗജന്യമായി നൽകുന്ന രീതി എന്നിവയാണ് പരിപാടി നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്ന മൂന്ന് രീതികൾ. റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെൻ്ററീസ് അഥവാ റേഡിയോ ഫീച്ചറുകൾ, കഥാ അവതരണം, ഓഡിയോ പരമ്പരകൾ, പുതുമയാർന്നതും വേറിട്ടതുമായ ശ്രാവ്യ രൂപങ്ങൾ, പോഡ്കാസ്റ്റുകൾ, ക്വിസ് മത്സരങ്ങൾ, സംഗീത പ്രാധാന്യമുള്ള പരിപാടികൾ എന്നിവയാണ് ഈ വിജ്ഞാപന പ്രകാരം സമർപ്പിക്കാവുന്ന വിഭാഗങ്ങൾ. പരിപാടികൾ ഹിന്ദി ഭാഷയിൽ 14 മിനിറ്റ് അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യത്തിൽ ആവശ്യാനുസരണം തയ്യാറാക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള അപേക്ഷകർ പ്രസാർഭാരതി കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 എന്നതിൻ്റെ ഏറ്റവും പുതിയ ഭേദഗതികൾ ഉൾപ്പെടെ ശ്രദ്ധാപൂർവം വായിച്ച ശേഷം പ്രസ്താവന സമർപ്പിക്കാവുന്നതാണ്. NIPP പ്രകാരം ഏറ്റെടുക്കുന്ന പരിപാടികൾ ആകാശവാണി നെറ്റ്വർക്കിലൂടെ ദേശീയ പ്രാദേശിക ലോക്കൽ റേഡിയോ നിലയങ്ങൾ പ്രസാർഭാരതി ആകാശവാണി തീരുമാനിക്കുന്ന പ്രകാരം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതാണ്. പരിപാടിയുടെ യോഗ്യത, മാർഗനിർദ്ദേശങ്ങൾ, കരാർ വ്യവസ്ഥകൾ, റവന്യൂ ഷെയറിംഗ്, എയർ ബ്രോഡ്കാസ്റ്റ് കോഡ്, വാണിജ്യ പരസ്യ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോളിസിയിലുണ്ട്. യോഗ്യരായുള്ള അപേക്ഷകർ നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അനുബന്ധ രേഖകളും സഹിതം HOO airpodblair@prasarbharathi.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്ന അവസാന തീയതി 2026 ജൂലൈ 31. ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ ശൃംഖലയിലേക്ക് നിങ്ങളുടെ സൃഷ്ടിപരമായ ഉള്ളടക്കം എത്തിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുക. പൊതു താൽപ്പര്യാർത്ഥം ആകാശവാണി പുറത്തിറക്കിയതാണ് ഈ അറിയിപ്പ്.
1: It's raining offers on the new age Baleno this season. Upgrade to the bold and techy new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC apply.
2: Nexa.
0: ശ്രോതാക്കളെ, എല്ലാ വർഷവും ജൂലൈ 30 അന്താരാഷ്ട്ര മനുഷ്യക്കടത്തിനെതിരായ ദിനമായി ആചരിക്കുന്നു. മനുഷ്യക്കടത്തിനെക്കുറിച്ചുള്ള അവബോധം വളർത്താനും ഇരകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമായി 2013 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ഈ ദിനം പ്രഖ്യാപിച്ചത്. മനുഷ്യക്കടത്തെന്ന ആഗോള വിപത്തിനെതിരെ ലോകമെമ്പാടും ബോധവൽക്കരണം നടത്തുക, ഇരകളാക്കപ്പെടുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുക, മനുഷ്യക്കടത്തു നടത്തുന്ന കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂട്ടുക തുടങ്ങിയവയാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ.

വിദേശ രാജ്യങ്ങളിൽ പ്രഗത്ഭരായ ഇന്ത്യൻ വംശജരായ ഗവേഷകരെ ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ രംഗത്ത് ആകർഷിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണ് PMRC അഥവാ പ്രധാനമന്ത്രി റിസർച്ച് ചെയർ സ്കീം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടറുകൾ, സൈബർ സുരക്ഷ തുടങ്ങിയ 13 പ്രധാന മുൻഗണനാ മേഖലകളിലാണ് ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആഗോളതലത്തിലുള്ള ഇന്ത്യൻ പ്രതിഭകളെ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക നവീകരണ ആവാസ വ്യവസ്ഥയുമായി ബന്ധിക്കുക, ഇന്ത്യയെ അക്കാദമിക ഗവേഷണ മികവിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുക, പ്രമുഖ ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ അത്യാധുനിക ഗവേഷണത്തിന് അവസരമൊരുക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഗാനങ്ങൾ എപ്പോഴും മനസ്സിന് ആശ്വാസവും സന്തോഷവും തരുന്നു, കൂടാതെ മനസ്സിനെ എപ്പോഴും ഈർപ്പമുള്ളതാക്കി നിർത്തുന്നു. ഇന്ന് ഒരു സിനിമയിലെ

ഗാനങ്ങൾ എന്ന പരിപാടിയിൽ സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ജോസ് തോമസ് സംവിധാനം ചെയ്ത് 2002 പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് സ്നേഹിതൻ. ഇതിലാദ്യം യേശുദാസ് പാടിയ ഗാനം.

കുഞ്ചാക്കോ ബോബൻ, നന്ദന, കൃഷ്ണ, പ്രീത, വിജയകുമാർ എന്നിവരാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അടുത്തതായി സുജാത മോഹൻ പാടിയ ഗാനം

തന്റെ കാമുകനായ ആനന്ദിനെ വിവാഹം കഴിക്കാൻ രജിസ്റ്റർ ഓഫീസിൽ കാത്തിരിക്കുന്ന മാളവികയുടെയും അവിടെ ഫോട്ടോ എടുക്കാൻ എത്തുന്ന ഫോട്ടോഗ്രാഫർ ജോജിയുടെയും കഥയാണ് ഈ ചിത്രം പറയുന്നത്. എന്നാൽ ആനന്ദ് രജിസ്റ്റർ ഓഫീസിൽ എത്താതിരുന്നതിനെ തുടർന്ന് മാളവികയെ സഹായിക്കാൻ ജോജി മുന്നോട്ട് വരുന്നതും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നത് മോഹൻ സിത്താര. ഇനി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം.

പ്രശസ്ത നടൻ എൻ എഫ് വർഗീസ് അഭിനയിച്ച അവസാന ചിത്രങ്ങളിലൊന്നായിരുന്നു സ്നേഹിതൻ. മനോഹര ഗാനങ്ങളടങ്ങിയ ഈ ചിത്രത്തിൽ അവസാനമായി യേശുദാസ് പാടിയ ഗാനം

ഒരു സിനിമയിലെ ഗാനങ്ങൾ എന്ന പരിപാടിയിൽ സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ആശംസകളോടെ രഞ്ജിനി ടി.